0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ വിവിധ കലാകാരന്മാർ മോഹന രാഗത്തിൽ പാടിയ കൃതികൾ കേൾക്കാം. ആദ്യം മോഹന രാമ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി, പാടിയത് മഹാരാജപുരം വിശ്വനാഥ അയ്യർ.
2: This is Ragam 24/7 DTH anytime Indian music. Listen to the compositions in the Rag Mohanam sung by various artists. Listen to the composition of Saint Thyagaraja Mohana Rama set to Aditaal and sung by Maharajapuram Vishwanatha Iyer.

0: മഹാരാജപുരം വിശ്വനാഥ അയ്യർ പാടിയ മോഹനരാമ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: You were listening to the composition of Saint Thyagaraja, Mohanarama, set to Adithal and sung by Maharajapuram Vishwanatha Ayyar.
0: Ini Narayana Divya Nama enna aarambhikkunna keerthanam kelkam. Adithalam Paapanasham Shivan Kruthi, paadiyathu Madurai T.N. Sheshagopalan.
1: Next is a composition of Paapanasham Shivan, Narayana Divya Nama, set to Adithal and sung by Madurai T.N. Sheshagopalan.

0: മധുരൈ ടി എൻ ശേഷഗോപാലൻ പാടിയ നാരായണ ദിവ്യനാമ എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം പാപനാശം ശിവൻ കൃതി.
1: You are listening to the composition of Pavanasham Shivan, Narayana Divyanama, set to Adithal and sung by Madhurai T. N. Sheshagopalan.
0: Ini Nannu Palimpa ennarambhikkunnu Adithalam Thyagaraja Swamigal rachichathu paadiyathu Dr. M. Balamurali Krishna.
1: Now listen to the composition of Saint Thyagaraja, Nannu Palimpa, set to Adithal and sung by Dr. M. Balamurali Krishna.

0: ഡോക്ടർ എം ബാലമുരളികൃഷ്ണ പാടിയ നന്നു പാലിംപ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സീൻ ത്യാഗരാജ നന്നു പാലിംപ സെറ്റ് ടു ആദിതാൾ ആൻഡ് സാങ് ബൈ ഡോക്ടർ എം ബാലമുരളികൃഷ്ണ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിവിധ കലാകാരന്മാർ മോഹന രാഗത്തിൽ പാടിയ കൃതികൾ. ഇനി കാപാലി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം പാപനാശം ശിവൻ കൃതി, പാടിയത് മധുരൈ മണിയയ്യർ.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to the compositions in the Rag Mohanam sung by various artists. Next is a composition of Pavanasham Shivan, Kabali, set to Adithal and sung by Madhurai Maniyayyar.

0: മധുരൈ മണി അയ്യർ പാടിയ കാപാലി എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം പാപനാശം ശിവൻ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ കാപാലി, സെറ്റ് ടു ആദിതാൾ ആൻഡ് സംഗ് ബൈ മധുരൈ മണി അയ്യർ.
0: ഇനി ദേയറാണി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ത്യാഗരാജസ്വാമികൾ രചിച്ചത്, ഖണ്ഡചാപ്പ് താളം, പാടിയത് ഡോക്ടർ എം എൽ വസന്തകുമാരി.
1: Next is a composition of Saint Thyagaraja, Dayarani, set to Kandachapital and sung by Dr. M.L. Vasanthakumari.

0: ഡോക്ടർ എം എൽ വസന്തകുമാരി പാടിയ ദേറാണി എന്ന കീർത്തനമാണ് കേട്ടത്. ഖണ്ഡചാപ്പ് താളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് സീൻ ത്യാഗരാജ ദയറാണി സെറ്റ് ടു ഖണ്ഡചാപ്പിതാൾ ആൻഡ് സംഗ് ബൈ ഡോക്ടർ എം എൽ വസന്തകുമാരി.
0: അവസാനമായി സദാപാലയ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ചത്, ആദ്യ താളം പാടിയത് തൃശൂർ വി രാമചന്ദ്രൻ.
1: Next is a composition of Jean Balasubramaniam, Sadapalaya, set to Adithal and sung by Thrishur

0: തൃശൂർ വി രാമചന്ദ്രൻ പാടിയ സദാ പാലയ എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യം കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് ജി എൻ ബാലസുബ്രഹ്മണ്യം, സദാ പാലയ, സെറ്റ് ടു ആദിതാൾ ആൻഡ് സംഗ് ബൈ തൃശൂർ വി രാമചന്ദ്രൻ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് വിവിധ കലാകാരന്മാർ മോഹനരാഗത്തിൽ പാടിയ കൃതികൾ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻസ് ഇൻ ദ രാഗ മോഹനം സംഗ് ബൈ വേരിയസ് ആർട്ടിസ്റ്റ്. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി കല്യാണി ലക്ഷ്മി നാരായണ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി കേൾക്കാം. മൃദംഗം ശ്രീ എൻ സോമയാജുലു, ഖടം ശ്രീ പുതുക്കോട്ട രാമചന്ദ്രൻ. ആദ്യം നാട്ടരാഗത്തിൽ സ്വാമിനാഥ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to winner recital by Shrimati Kalyani Lakshmi Narayana. She is accompanied on the mridangam by Shri N. Somayajulu and on the ghatam by Shri Pudukotta Ramachandran. She begins her winner recital with a composition of Muthuswami Deekshithar, Swaminatha, in the rag Nata, set to Adithal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച സ്വാമിനാഥ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നാട്ട, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, സ്വാമിനാഥ, ഇൻ ദ രാഗ് നാട്ട, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി നീ ദേറാദ എന്ന കീർത്തനം കേൾക്കാം. രാഗം വസന്ത ഭൈരവി, രൂപകതാളം ത്യാഗരാജസ്വാമികൾ, കൃതി.
1: കണ്ടിന്യൂ ഹവ് ഇൻ എ റെസൈറ്റൽ, ഷി വിൽ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, നീ ദയറാദ, ഇൻ ദ രാഗ് വസന്ത ഭൈരവി, സെറ്റ് ടു രൂപകതാൾ.

0: വസന്ത ഭൈരവി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച നീ ദയറാധ എന്ന കീർത്തനമാണ് കേട്ടത്. രൂപകതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നീ ദയറാധ. ഇൻ ദ രാഗ് വസന്ത ഭൈരവി

0: സെറ്റ് ടു രൂപകതാൾ രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി കല്യാണി ലക്ഷ്മി നാരായണ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി. മൃദംഗം ശ്രീ എൻ സോമയാജുലു, ഖടം ശ്രീ പുതുക്കോട്ട രാമചന്ദ്രൻ. ഇനി ചാരുകേശി രാഗത്തിൽ ആടമോടി ഗലദേ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to in a recital Pashumati Kalyani Lakshmi Narayana. She is accompanied on the mridangam by Shri N. Somayajulu and on the ghatam by Shri Pudukotta Ramachandran. Next is a composition of Saint Tyagaraja, Aadamodi Galade. In the rag, Charukeshi set to Adithal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ആടമോടി ഗലതേ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ചാരുകേശി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ആടമോടി ഗലതേ ഇൻ ദ രാഗ് ചാരുകേശി സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ഹൈമവതി രാഗത്തിൽ ശ്രീ കാന്തിമതിം എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
1: ശ്രീമതി കല്യാണി ലക്ഷ്മി നാരായണ കൺക്ലൂഡ്സ് ഹർ വീണ റെസൈറ്റൽ വിത്ത് ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ശ്രീ കാന്തിമതിം ഇൻ ദ രാഗ് ഹൈമവതി സെറ്റ് ടു ആദിതാൾ.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ശ്രീ കാന്തിമതിം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹൈമവതി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ ശ്രീ കാന്തിമതിം ഇൻ ദ റാഗ് ഹൈമവതി സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി കല്യാണി ലക്ഷ്മി നാരായണ അവതരിപ്പിച്ച വീണക്കച്ചേരി, മൃദംഗം ശ്രീ എൻ സോമയാജുലു, ഖടം ശ്രീ പുതുക്കോട്ട രാമചന്ദ്രൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വിനർ റെസൈറ്റൽ ബൈ ശ്രീമതി കല്യാണി ലക്ഷ്മി നാരായണ. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വർ ശ്രീ എൻ സോമയാജുലു ഓൺ ദ മൃദംഗം ആൻഡ് ശ്രീ പുതുക്കോട്ട രാമചന്ദ്രൻ ഓൺ ദ ഘട്ടം. This program is brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

ഇനി സാമഗാനലോല ജി എൻ ബാലസുബ്രഹ്മണ്യം സാഹിത്യം രാഗം ഹിന്ദോളം രൂപകതാളം ലിസൺ ടു സാമഗാനലോല കമ്പോസ്ഡ് ബൈ ജി എൻ ബാലസുബ്രഹ്മണ്യം ഇൻ രാഗ് ഹിന്ദോളം സെറ്റു താൾ രൂപക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ അരിയക്കുടി രാമാനുജ അയ്യങ്കർ പാടിയ കൃതികൾ കേൾക്കാം. കൂടെ പാടിയത് മധുരൈ കൃഷ്ണൻ, ടി എൻ കൃഷ്ണൻ വയലിൻ, പാലക്കാട് ടി എസ് മണി അയ്യർ മൃദംഗം. Now we bring you a vocal recital by Ariyakudi Ramanuja Iyengar. He was accompanied by Madurai Krishnan. On violin T.N. Krishnan, on mridangam Palakkad T.S. Mani Iyer. Adimai Maa Kelara, Ragam Ravichandrika, Adithalam Thyagarajakriti. First composition of this concert is Maa Kelara in the raga Ravichandrika, set to Adithala, composed by Thyagaraja.

രാഗം ആദി താളം രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ രചിച്ചത്. നെക്സ്റ്റ് ഇസ് പരമപാവന രാമ ഇൻ ദ രാഗ പൂർവി കല്യാണി സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ.

മരിവേറെ ഗതി, ആനന്ദ ഭൈരവിരാഗം, മിശ്രചാപ്പതാളം, ശ്യാമശാസ്ത്രിയുടെ കൃതി. നെക്സ്റ്റ് ഇസ് മരിവേറെ ഗതി ഇന്ദരാഗ ആനന്ദ ഭൈരവി, സെറ്റു മിശ്രചാപ്പതാള, കമ്പോസ്ഡ് ബൈ ശ്യാമശാസ്ത്രി.

അരിയക്കുടി രാമാനുജ അയ്യങ്കാരുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ. ഹി വാസ് അക്കമ്പനീഡ് ബൈ

0: അവസാനമായി പുരന്ദരദാസർ കൃതി രാഗം ചെഞ്ചുരുട്ടി ആദിതാളം. ദ ലാസ്റ്റ് കോമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഈസ് കമ്പോസ്ഡ് ബൈ പുരന്ദരദാസ ഇൻ ദ രാഗ ചെഞ്ചുരുട്ടി സെറ്റ് ടു ആദിതാള.
1: കലിയുഗദല്ലി ഗരേ നാമവ.

അരിയക്കുടി രാമാനുജയ്യങ്കാരുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കൂടെ പാടിയത് മധുരൈ കൃഷ്ണൻ, ടി എൻ കൃഷ്ണൻ വയലിൻ, പാലക്കാട് ടി എസ് മണിയയ്യർ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ. ഹി വാസ് അക്കമ്പനീഡ് ബൈ മധുരൈ കൃഷ്ണൻ ആൻഡ് ഓൺ വയലിൻ ബൈ ടി എൻ കൃഷ്ണൻ ആൻഡ് ഓൺ മൃദംഗം ബൈ പാലക്കാട് ടി എസ് മണിയയ്യർ. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24x7 DTH ചാനൽ. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.